0: മറിയം റിഫ്ക റഷീദ്, റിഫ്ക ഗാഡ്, ദിവഹി എഫ് എം,
1: ദിവഹി എഫ് എം,
0: ദിവഹി നായിക്.
2: മെലഡി മാപ്പ്, മെലഡി മാപ്പ്.

ഓഡിയോ വാഹക അസ്സലാമു അലൈക്കും നോദിയാക്കെ മെഗാഹെർട്സ് ദിവഹി എഫ്എംഗെ ഹുന്തെരിന വരം ഉഫാർ വഗുത്കൊളക്കം എദമും ഓഡിയോ വാഹകയാക്കുക അമി ബദ്ധ കൊല്ലി ഐഷത് സൈന ഓഡിയോ വാഹക മി സിൻസിലാഗ അൾഗൺമെ മിഹാർ മിഗെനസ്തെനി ഹുരിമെ തിയഹ്യാലുഗ മി ഹഫ്താഗ മിഹാർ മിഗെനസ്തെനി മി വാഹകയാഗെ ഫസ്വണബ മി വാഹക ഹാദിയാക്കൊഫവണി മുത്തഹർ ഇബ്രാഹിം മുത സമു സീനു ഹിതദു വാഹക ഹുഷാളാദെനി ആഷിദ അബ്ദുൽ കരീം ഹുരിമെ തിയഹ്യാലുഗ